പാവികൾ തുറോഗികൾ അയ്യാദമക്കളെ തുയാ പാദകരം പാപം പോക്കവേ പാതകൻ പോൽ തൊങ്ങി നീരല്ലോ. പാരങ്ങൾ യേശു ക്രിസ്തു ഇന്ന് പാപമുള്ള മനുഷ്യർക്കാക നന്മ നല്ലവർക്കാക ഒരു മനുഷ്യൻ ഉയരെ കൊടുക്കണം. ആനാ യേശു പാവികളാകിരുന്ന മക്കൾക്കാക ദേവനുക്ക് വിരോധമായ സേപ്പെട്ട ആദാമ വാളിൻ സന്തതിക്കാക തന്നുയിരെ കൊടുത്ത് എങ്ങളുടെ ഒവ്വൊരു മനുക്കുലത്തിൻ ഉയർകളെയും കാപ്പാറ്റിനാണ്.

യേശുവിൻ രക്തത്താൽ അധികാരം പെറ്റിട അഭിഷേകമൂറ്റുവീർ. യേശുവിൻ രക്തത്താൽ അധികാരം പെറ്റിട അഭിഷേകമൂറ്റുവീർ. നറുമണി പൊരുളുകളും ഒളിവരെണ്ണയും

രക്ഷിപ്പിൻ പാത്തിരം കയ്യിലേന്തി, രക്ഷകരെ തൊഴുകിൻറോം. രക്ഷിപ്പിൻ പാത്തിരം കയ്യിലേന്തി, രക്ഷകരെ തൊഴുകിൻറോം. എങ്ങളെ അതി